അല്ലവോ. അത്തിക്കായ് കായ് കായ് ആലങ്കായ് വെണ്ണിലവേ, ഇത്തിക്കായ് കായാതെ പാവയ്ക്കായ്.

സിപ്പിക്കൊൾമുത്തും വരും മണ്ണുക്കൊൾ പൊന്നും വരും. സിപ്പിക്കൊൾമുത്തും വരും മണ്ണുക്കൾ പൊന്നും വരും. സേറ്റോടു സെന്താമരൈ വന്നാൽ എന്ന സിപ്പി.

സിപ്പിക്കൊൾ മുത്തും വരും, മണ്ണുക്കൊൾ പൊന്നും വരും. സിപ്പിക്കൊൾ മുത്തും വരും, മണ്ണുക്കൊൾ പൊന്നും വരും. സേറ്റോടു സെന്താമരൈ വന്നാൽ എന്ന സിപ്പി